തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണെന്നുള്ളത് കാര്യം മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉള്ള ഉത്തരം കുറച്ച് പേരും കൂടെ തരാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഐ റിപ്പീറ്റ്, തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഓൺ മോർണിംഗ് വെൽ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ടു ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ യെസ് നമ്മുടെ മോർണിംഗ് ബെൽ പീടിക അടയ്ക്കാൻ ടൈമായിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ആർജി മിറ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ചധികം ജോലികളിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് നമ്മളോട് മറ്റുള്ളവരെന്തെങ്കിലും ഒരു സ്നേഹവും പരിഗണനയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് കിട്ടിയ ഒരു മെറിറ്റായിട്ട് കാണുക. അതിൻ്റെ പുറത്ത് നമ്മൾ അധികാരം കാണിക്കാനും അതിൻ്റെ പുറത്ത് നമ്മളാണ് അവരുടെ എല്ലാം എന്ന് കാണിച്ച് നമ്മൾ കുറച്ച് അധികാരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു അവഗണന നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ നമ്മൾ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ram pam ram pam pam tararara ram pam pam tararara ram pam pam tararara ram pam ram pam ram pam pam My Radio 90 FM கேட்டறிஞ்சு கூட்டு கூடா
1: പിറന്നേ കോടി പറന്നേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടെ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സ

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് തുടങ്ങല്ലേ? ഇന്ന് വേൾഡ് ബീ ഡേ ആണ്, തേനീച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. ഒരിക്കല് വെള്ളം ദാഹിച്ച് ദാഹിച്ച് ഇങ്ങനെ വലഞ്ഞ ഒരു തേനീച്ച പുഴയുടെ വക്കത്ത് ചെന്നു. വെള്ളം കുടിക്കുന്ന തിക്കൻ തിരക്കില് ആള് പുഴയിലേക്ക് വീണു. അത് കണ്ടുകൊണ്ട് വന്നൊരു മാടപ്രാവ് മരത്തിൽ നിന്നും ഒരു ഇല പറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. തേനീച്ചയാണെങ്കിൽ ആ ഇലയിൽ കയറിയിട്ട് അങ്ങോട്ട് രക്ഷപ്പെടും. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് തേനീച്ച ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വേട്ടക്കാരൻ നമ്മുടെ അന്നത്തെ ആ മാടപ്രാവിനെ അമ്പയനായിട്ട് ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കുകയാണേ. ആ സമയത്ത് തേനീച്ച വേഗം ഓടിപ്പോയി വേട്ടക്കാരന്റെ കയ്യിലൊരു കുത്തുകൊടുക്കും. വേദന എടുത്തപ്പോ ആടെ കയ്യുന്ന അമ്പും വില്ലും താഴെ വീണു. അങ്ങനെ നമ്മുടെ മാടപ്രാവ് സേഫ് സോണിലായി. കുഞ്ഞി കഥയാണെങ്കിലും ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടല്ലേ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സോ നമ്മൾ പറഞ്ഞ ആ ഒരു തേനീച്ചയുടെയും മാടപ്രാവിന്റെയും കഥ നമ്മളെ കുറെ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലേ. ഒരു ഉപകാരം നമ്മൾ ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാല് അത് വേറെ ഏത് വഴിക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഉപകാരം ചെയ്യാറ്? ഒരിക്കലല്ല അല്ലേ. ആ ചെയ്യുന്നത് എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും അതിന് ഒരു സമ്മാനം നമുക്ക് ലൈഫിൽ കരുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു പ്രത്യുപകാരം ലൈഫിൽ കരുതി വെച്ചിട്ടുണ്ടാവും. One good turn deserves another. Kindness is never wasted, no matter how small it is. Stay tuned. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഇന്ന് വേൾഡ് ബീ ഡേ ആണ്. അതെ, തേനീച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം അല്ലേ. തേനീച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തേനീച്ചക്കൂട്ടിൽ പോയിട്ട് കൈയിടാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? എനിക്കില്ല കേട്ടോ. എന്നാലേ ഈ തേനീച്ചക്കൂട്ടിൽ പോയിട്ട് കൈയിടല മുട്ടയിട്ട് വെക്കുന്ന ഒരു പക്ഷി ഈ പക്ഷികളുടെ കൂട്ടത്തിലുണ്ട്. അതാരാന്ന് വല്ല നിശ്ചയമുണ്ടോ? നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. തേനീച്ചക്കൂട്ടില് മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ആരാണ് ആ വിരുദ്ധെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. അയക്കുമ്പോ എന്തും കൂടി ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. അയക്കേണ്ടത് എവിടേക്കാ? നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ആണ് ചെയ്യേണ്ട നമ്പർ 9072879090. 9072879090. സോ വേഗം ഉത്തരം അയക്കുക. അതുവരേക്കും നമുക്ക് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back to the show Magic Logic. A very good morning to your listeners. It's me, RJ Anjali. ഇപ്പൊ പലർക്കും വന്നു പോകുന്ന അല്ലെങ്കിൽ പലരും അനുഭവിക്കുന്ന ഒരു ഡിസീസാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്. ഈ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും അധികം വേണ്ട നോളജ് എന്ന് പറയുന്നത് കരുതലാണ് ചികിത്സയെക്കാളും വലുത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ശരീരത്തിലെ ഒരു പ്രാണവായുവിന്റെ ഒരു സഞ്ചാരം, അതായത് ഓക്സിജന്റെ ഒരു സഞ്ചാരത്തില് തടസ്സങ്ങൾ നേരിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്ര ഈ സ്ട്രോക്ക്. കൂടുതലായിട്ടും ഏജ്ഡ് ആയിട്ടുള്ള ാണ് ഈ ഒരു രോഗം കാണപ്പെടുക എന്നുണ്ടെങ്കിലും ഈ ഒരിടയായിട്ട് 50 വയസ്സിന് താഴെയുള്ളവർക്ക് ഇഷ്ടം പോലെ പേർക്ക് ഇതേ അസുഖം ബാധിച്ച് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കരുതല് കൊടുക്കേണ്ടത് മനസ്സിനെയും ശരീരത്തിനെയും നമുക്ക് അത്രയും എഫക്റ്റീവ് ആക്കുന്ന ഒരു ചികിത്സയാണ് ഈ ഒരു സ്ട്രോക്കിന് എപ്പോഴും നൽകേണ്ടത്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. സ്ട്രോക്കിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം നമുക്ക് എളുപ്പത്തിൽ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട്ട്.

നമ്മുടെ ശരീരം എന്തൊരു സൂചന തന്നു കഴിഞ്ഞാലും അതിനൊന്നും നമ്മൾ ഒരിക്കലും അവഗണിക്കാനായിട്ട് പാടില്ല. ഈ സ്ട്രോക്കിനെയൊക്കെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ശരീരം മുന്നേ കൂട്ടി അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരൂത്രേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണേ. അങ്ങനെ ശരീരം നൽകുന്ന ചെറിയ സൂചനകൾ പോലും നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. പെട്ടെന്നുണ്ടാവുന്ന മുഖത്തിന്റെ ഒരു കോട്ടം, കൈക്കാലുകളുടെ തളർച്ച, സംസാരിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ കുഴഞ്ഞു പോവുക, ഇതൊക്കെ നമ്മുടെ തലച്ചോറ് നമുക്ക് നൽകുന്ന ഒരു റെഡ് സിഗ്നൽ ആണ്. ഇത്തരത്തിലെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം തന്നെ മെഡിക്കൽ ഹെൽപ്പ് തേടുക തന്നെ വേണം. കാരണം ആദ്യത്തെ ഒരു 4 മണിക്കൂർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓരോ സെല്ലിനെയും വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗോൾഡൻ മൊമെന്റ്സ് ആണെന്നാണ് പറയണേ. ലൈഫ് സേഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഈ ഫിസിയോതെറാപ്പിയും ഓക്യുപേഷണൽ തെറാപ്പിയും അടക്കമുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസിന്റെ ആവശ്യം വരിക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദം കൂടി ജോയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആള് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഈ സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് മുൻകരുതലുകൾ എടുക്കാനായിട്ട് പറ്റും.

കേട്ടോ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സ്ട്രോക്ക് വന്നവർക്ക് സ്ട്രോക്ക് വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയാ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് അവരെ ഫുഡില് കുറച്ച് കൺട്രോളും കാര്യങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാല് നല്ലതാട്ടോ. ഉപ്പായാലും ഫാറ്റിന്റെ കണ്ടന്റ് ആയാലും കുറച്ചിട്ട് വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ഔഷധങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പിയിലൂടെ നമ്മുടെ ആ ഒരു പേശികളെ ചലിപ്പിക്കാനും സ്പീച്ച് തെറാപ്പി കൂടെ സംസാര ശേഷിയൊക്കെ വീണ്ടെടുക്കാനും ശ്രമിക്കാൻ പറ്റും. നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടും അല്ലെ. അങ്ങനെ ചെയ്യാണ്ട് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് പഴയ പോലെ മിംഗിൾ ആവാനായിട്ട് ശ്രമിക്കുക. അത് വരുന്നത് നമ്മുടെ ഒരു തലച്ചോറിനെ പുതിയൊരു ഊർജം കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിലും പ്രമേഹമായാലും നിയന്ത്രണത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രോക്കിനെ ഒരു പരിധി വരെ പഠിക്ക് പുറത്താക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും നമുക്ക് സെൽഫ് കോൺഫിഡൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രായത്തിലാണെന്നുണ്ടെങ്കിലും ഈ സ്ട്രോക്കിനെ മറികടക്കാനായിട്ട് നമുക്ക് എളുപ്പം പറ്റും കേട്ടോ. അതിനുള്ള ഒരു ഉദാഹരണമാണ് എന്റെ അമ്മയുടെ ഒരു ക്ലോസ് ഫ്രണ്ട്. ആളുടെ ലൈഫില് ആളെ എൻകറേജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നത് ആളുടെ ഫ്രണ്ട്സും ഒപ്പം തന്നെ സംഗീതമാണ് കേട്ടോ. ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് ആളുകൾ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് എത്രയും പെട്ടെന്ന് ലൈഫിലേക്ക് പതിന്മടങ്ങ് ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ബ്യൂട്ടി വേൾഡില് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ജെൽ നെയിൽ പോളിഷ്. നമ്മുടെ നോർമൽ നെയിൽ പോളിഷിനേക്കാളും കൂടുതൽ ഷൈനിങ്ങും ലോങ് ലാസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ജെൽ നെയിൽ പോളിഷിന് ഇത്രയും ഡിമാൻഡ് കേട്ടോ. നമ്മൾ ഈ സലൂണിലൊക്കെ പോയിട്ട് ജെൽ നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ നല്ലൊരു തുകയാണ്, നല്ലൊരു എമൗണ്ട് ആണ് വരിക. എന്നാൽ ഇപ്പോൾ കുറഞ്ഞ വിലയിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഈ ജെൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓൺലൈനിൽ ഇതിന്റെ പല കളറിലുള്ള കിറ്റുകൾ അവൈലബിൾ ആണ്. വീട്ടിലിരുന്നിട്ട് നമ്മൾ സലൂണിലൊക്കെ പോയി ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് നെയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം ജെൽ നെയിൽ പോളിഷിന്റെ വിശേഷങ്ങളുമായിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ജെൽ നെയിൽ പോളിഷ്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നോർമൽ നെയിൽ പോളിഷിനേക്കാളും കട്ടിയേറിയിട്ടുള്ള ടെക്സ്ചറില് ജെൽ നെയിൽ പോളിഷ് ഉണ്ടാവുക. നഖത്തിലിട്ടതിന്റെ ശേഷം യു വി അല്ലെങ്കിൽ എൽ ഇ ഡി ലാമ്പിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് ഡ്രൈ ആക്കുക. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഉണങ്ങുകയും ചെയ്യും, കുറെ ദിവസം ഫെയ്ഡ് ആവാണ്ട് അതിങ്ങനെ ഇളകി പോവാണ്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു ജെൽ നെയിൽ പോളിഷ് ഇത്രയും ഹിറ്റ് ആവാനുള്ള കാരണം. രണ്ടാഴ്ച വരെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സംഭവം. നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് ആണ് നമുക്ക് കിട്ടുക. ട്രെൻഡി കളേഴ്സിൽ അവൈലബിൾ ആണ്. പാർട്ടി ലുക്കിനാണെങ്കിലും ഡെയിലി യൂസിനായാലും ഇത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ നെയിൽസിനായാലും അത്രമാത്രം ഭംഗിയാണ് ഈ ഒരു നെയിൽ പോളിഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പൊ ഇതിലെ ട്രെൻഡിങ് വന്നിങ്ങനെ ന്യൂ ഷെയ്ഡ്സും പേസ്റ്റ് കളേഴ്സും ഗ്ലിറ്റർ ഫിനിഷും ക്രോം സ്റ്റൈലും കാറ്റൈ ജെല്ലും ഒക്കെ ആണ് കേട്ടോ. വീട്ടിൽ എങ്ങനെയാണ് ഈ ഒരു ജെൽ ഫിനിഷിംഗ് ചെയ്യുക എന്നല്ലേ ചിന്തിക്കുന്നത്? തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. So, നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു മാജിക് ഐറ്റം എന്തായിരുന്നു? ജെൽ നെയിൽ പോളിഷ്.

ഇഷ്ടമായിരുന്നു അല്ലേ. നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പൊ ജെൽ നെയിലിന്റെ കിറ്റുകൾ ലഭ്യമാണ് കേട്ടോ. അതിൽ ജെൽ പോളിഷും ബേസ് കോട്ടും ടോപ്പ് കോട്ടും യു വി ലാമ്പും ഇൻക്ലൂഡഡ് ആണ്. യൂട്യൂബിലാണെങ്കിലോ ഇഷ്ടം പോലെ വീഡിയോസും ട്യൂട്ടോറിയൽസും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടേ. നല്ല ബ്രാൻഡിന്റെ പ്രൊഡക്ട്സുകൾ മാത്രം നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുക. കൂടുതൽ കാലം നിലനിൽക്കുമെന്ന് കരുതിയിട്ട് ഓവറായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ നെയിൽസിനെ വീക്കാക്കും കേട്ടോ. എപ്പോഴും ഇത് റിമൂവ് ചെയ്യുമ്പോൾ നഖം പൊളിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുറഞ്ഞ ചെലവിൽ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് സ്റ്റൈലിഷ് നെയിൽ ആർട്ട് പരീക്ഷിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജെൽ നെയിൽ പോളിഷ് നല്ലൊരു ഓപ്ഷനാണ്. ഫാഷൻ ലോകത്താണെന്നുണ്ടെങ്കിൽ ഡെയിലി പുതിയ ഷെയ്ഡുകളും ഡിസൈനുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അങ്ങനെ ഫാഷൻ ലോകത്തിന്റെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ ജെൽ നെയിൽ ട്രെൻഡ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. കാലത്ത് എണീക്കാനായിട്ട് നേരെ വൈകിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ എന്താ? ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദോശമാവ് ഇഡ്ഡലിയുടെ മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമുള്ള കാര്യമാണല്ലേ. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഉപ്മാവ് പരീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്മാവ് ഹേറ്റേഴ്സ് ആണ് ഒട്ടുമിക്കവരും. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരട്ടെ. ഈ ദോശ പോലെ തന്നെ, നിർദോശ പോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് ട്രൈ ചെയ്യാം. നല്ല നൈസ് പൊടിയിലെ നൈസ് അരിപ്പൊടി, ഈ പത്തിരിപ്പൊടി എന്നൊക്കെ പറയുന്നത്, അതില് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരു ദോശയുടെ പരുവല്ല, നീർദോശയുടെ പരുവത്തിന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഞ്ചേർക്കുക. അത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ വീർത്ത് കുതിർന്നിങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി കലക്കി എടുത്തിട്ട് ദോശ ചട്ടിയിൽ നീർദോശയുടെ പോലെ ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുത്ത് നോക്കോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിന്റെ കൂടെ കടലക്കറി ആയാലും പോവും, ചട്നി ആയാലും പോവും, ഈ വൺ ചമ്മന്തി വരെ പോവും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ പഞ്ചസാര കൂട്ടി കഴിക്കാനായാലും അടിപൊളിയാണ്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സമയമില്ലെങ്കിൽ വല്ലാണ്ട് ടെൻഷൻ അടിക്കണ്ട, ഈ ഒരു സംഭവം പരീക്ഷിച്ചു നോക്കുക. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വിസിന് ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് തേനീച്ചകളുടെ ദിവസമാണ്, വേൾഡ് ബീ ഡേ. സോ തേനീച്ചയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലേ. തേനീച്ച കൂടിന്റെ ഏഴല്ലത്തോടി പോവാനായിട്ട് മടിയുള്ള നമ്മളെല്ലാവരുടെ കൂടെ ഒരാളുണ്ടല്ലോ, ഒരു പക്ഷി. ഈ തേനീച്ച കൂട്ടിലാണ് മുട്ടയിട്ട് വെക്കുക. അതാരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ആരാണ്? ആ വിരുദനെ കണ്ടുപിടിക്കുന്നവർക്ക് അടിപൊളി സമ്മാനങ്ങളാണ് നമ്മൾ ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. ആ വിരുദന ആരാന്ന് അയക്കുമ്പോ കൂട്ടത്തില് നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയക്കണം കേട്ടോ. അയക്കേണ്ടത് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ്. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. വേഗം ഉത്തരം അയക്കുക. ഉത്തരം അയക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യൂയിൽ കുറച്ചധികം ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ ഉണ്ട്. കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very, very, very good afternoon to your listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറെ മാജിക്കും കുറച്ച് ലോജിക്കും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം കറക്റ്റ് 1 മണിയാവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലൈഫിൽ നന്മകൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നന്മ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിലും നന്മ മാത്രം സംഭവിക്കുകയുള്ളൂ. കേട്ടിട്ടില്ലേ, നല്ലത് ചെയ്താൽ നല്ലതേ കിട്ടുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും, പക്ഷേ അൾട്ടിമേറ്റ് ജയം എന്നുള്ളത് നന്മയ്ക്ക് മാത്രമാണ്. സോ നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കൈൻഡ്നെസ് ആണ്, ദയയാണ്, കരുണയാണ്. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് കൃത്യസമയത്ത് ഞാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർച്ചെ നിറച്ച് ചാനക്കിയാണ് കൂടെയുള്ളത്. ഏതൊക്കെയാണ് എല്ലാവരും വിക്ഷക കഴിച്ച് ഷാറായിട്ടിരിക്കുകയാണോ? എന്തായിരുന്നു ഇത് സ്പെഷ്യൽ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ എന്റെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓ മൈ ഗോഡ്, അത് കഴിച്ചപ്പോ പഴയ കാലഘട്ടത്തിലേക്ക് പോയി. ചില ഫുഡ് അങ്ങനെയാണല്ലേ, നമുക്കൊരു നോസ്റ്റു തന്നെയാണ്. അതുപോലെ തന്നെ പല കാലഘട്ടത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ ചില സാധ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലവ് ലാംഗ്വേജ് ആണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അവർക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് ക്ഷമയോടുകൂടി തന്നെ അങ്ങനെ കുക്ക് ചെയ്ത് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ ചില സ്വാദുകളിലേക്ക് അല്ലെങ്കിൽ ചില മെമ്മറീസിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ ആ ഒരു കുട്ടിക്കാലത്തേക്കാണ് പോയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഓർമ്മകളൊക്കെ ഇരട്ടി മധുരമാകാനായിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ദാ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകളോട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക്.

0: എല്ലാവരും ശ്രേയന്തി രജശാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: തന്ത്രം

അമനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മർഷി നിരജ് ജാനകി ആണ് കൂടെയുള്ളത്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കാട്ടോ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. എന്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുക. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അമ്മമാരും കുട്ടികളുടെ പിന്നാലെ ഈ ഭക്ഷണം കഴിക്കുക എന്ന പേരിലായിരിക്കുള്ള ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലെ. കുറച്ചും കൂടെ ഒക്കെ റിലേറ്റബിൾ ആയിരിക്കുള്ളൂ ഈ അമ്മമാർക്ക് ഇതൊക്കെ പറയുമ്പോ. ശരിക്കും പറഞ്ഞതൊക്കെ എപ്പോഴാണ് റിയലൈസ് ചെയ്യാതെ അറിയോ? നമ്മളൊന്ന് വലുതായി അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ആ പറഞ്ഞതിന്റെ ആ ഒരു അർത്ഥം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് പണ്ട് നമ്മള് ഓ ഇതെന്തിനാണ് ഇത്രയും ഒച്ച വെക്കുന്നത്, എന്തിനാണ് ഇത്രയും എന്നെ ചീത്ത പറയുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷേ ഇപ്പോ ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാകും വെറുതെ അല്ല നമ്മുടെ പാരന്റ്സ് ഇത്രയും ഒച്ച വെച്ചേ എന്നുള്ളത്, അല്ലേ? ശരിയല്ലേ? സോ ഇടയ്ക്കൊക്കെ അവര് പറയുന്നതും ഒന്ന് കേട്ട് നോക്ക്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂലും ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ഒരുപടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടോ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെ.

കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ഇതവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിന്റെ കഥയാണ്. യെസ്, അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് തന്നെ ഹിറ്റ് ചെയ്യാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് എന്നാണ്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വിക്കം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5-ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് വരുമ്പോ, പണ്ട് ഈ സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഈ കാസറ്റുകളിലായിരുന്നു. പുതിയ പുതിയ സിനിമകൾ റിലീസ് ആകുമ്പോ കാസറ്റിലാക്കിയിട്ട് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുവിധം മൂന്ന് നേരം എന്ന രീതിയിലായിരിക്കുള്ളൂ ഫുൾ, പിന്നെ ഒരു സിനിമ തന്നെ ആയിരിക്കുള്ളൂ അല്ലെ. ഇപ്പൊ പിന്നെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ടിവിയിലൊക്കെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആദ്യം പണ്ടൊന്നും ഇത്രയ്ക്കും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഒരു നൊസ്റ്റു ആയിട്ടുള്ള ഒരു മൂവിയുമായിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഏതാണെന്നല്ലേ, അല്ലു അർജുൻ്റെ ഒരു മൂവിയുമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മല്ലു അർജുൻ ആണല്ലേ. സ്റ്റൈൽ, ഡാൻസ്, സ്ക്രീൻ പ്രസൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ അത്രയും ജനപ്രിയനാക്കിയത്. പ്രത്യേകിച്ച് ആര്യ, ഹാപ്പി കൃഷ്ണ പോലുള്ള ഡബ്ബിംഗ് സിനിമകൾ കേരളത്തിലെ യുവാക്കളിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതേതാണ് എന്ന് പറയാം. അതിന് മുൻപ് നമ്മുടെ പട്ടുപടിയിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ച നിരച്ച് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കൂട്ടുകാരെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കഥകൾ പറയാനായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരെ കുറിച്ചായാലും ഇപ്പോഴത്തെ നമ്മുടെ കൂട്ടുകാരെ കുറിച്ചായാലും അതുപോലെ തന്നെ സ്കൂൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള ഫ്രണ്ട്സിനെ കുറിച്ചായാലും നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ പറയാനായിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാനുണ്ടടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞ ചങ്ക് പറിച്ചിരുന്ന ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഏതാണെന്നല്ലേ, 2008 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് റൊമാൻറ്റിക് ആക്ഷൻ ചിത്രമായ പരുങ്കു എന്ന ചിത്രത്തെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ അല്ലു അർജുന്റെ കൃഷ്ണ എന്ന മൂവി, ആ ഒരു മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നോസ്റ്റ് തന്നെയാണ് അന്ന് ഫ്രണ്ട്സിനെ ഒപ്പിരുന്ന് കണ്ടിട്ട് നീയൊക്കെ ഉണ്ടാവല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ഓർമ്മയിലുണ്ട്. എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മധുരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരില്ലേ. എന്തൊക്കെയായാലും അതിനൊക്കെ ഒരു ഇരട്ടി മധുരം നൽകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾ കോടി വെക്കുന്നുണ്ട്. പാടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ച നിരജ് ശാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കൃഷ്ണ മൂവിയെ കുറിച്ച് പറയുമ്പോ, അതായത് തെലുങ്കിലെ പരുങ്കു മൂവിയെ കുറിച്ച് പറയുമ്പോ, അതില് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, അച്ഛന്റെ മകളുടെയും ആ ഒരു ബോണ്ടിനെ കുറിച്ച്, ഒരു അച്ഛൻ മക്കളെ എത്ര മാത്രമാണ് സംരക്ഷിക്കുന്ന സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി മൂവി, ഒരു ആളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ഫീലാണ്. എങ്കിലും നമ്മളും ആ ഒരു സിനിമയിൽ ഒരു പാർട്ടായിട്ട് നമ്മളും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു അഭിപ്രായങ്ങൾ പറയും. എന്നാലും ആൾക്കാളിങ്ങനെ വിട്ടുകൊടുക്കാമായിരുന്നു, എന്നാൽ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തോടെ, അത് ചെയ്ത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അഭിപ്രായം പറയും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ പാട്ടുകൾ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് ഒരു കൈയും കണക്കില്ലല്ലേ. എന്തായാലും ഈ പാട്ടുകളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സെവി വായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടോ. സ്റ്റേ ട്യൂൺ ചെയ്യും മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ അല്ലു അർജുന്റെ ഒരു മൂവിയിലേക്ക് വരുമ്പോ കൃഷ്ണ ഒരു ഗ്രാമത്തിൽ എത്തുകയാണ്. അവിടെ എത്തുന്നത് ആവട്ടെ, ഒരു പെൺകുട്ടി ഒളിച്ചോടിയ സംഭവത്തെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലാണല്ലോ അവർ നാട്ടിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ കൃഷ്ണ സ്നേഹിക്കുകയാണ്. പക്ഷേ കുടുംബ നിയന്ത്രണങ്ങളും ഗ്രാമത്തിലെ ചിന്തകളും അവരുടെ പ്രണയം തടസ്സമാകുകയാണ്. അവസാനം കൃഷ്ണ കൂടുതൽ മെച്ചുറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, തന്റെ പ്രണയത്തിന് വേണ്ടി പോരാടുന്നുണ്ട്, പോരാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവര് കഥകളൊക്കെയാണ് അല്ലേ, പറയുമ്പോ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ആ ഒരു സിനിമ കാണാനായിട്ട് നിൽക്കുമ്പോ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എസ്പെഷ്യലി ആ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കുള്ളൂ അല്ലെ. ഒരുപാട് കഥകളൊക്കെ ഉണ്ടാവും പറയാനായിട്ട്. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ഇടവേള കൊടുക്കുകയാണ്. കാരണം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകളുടെ നിറമായിട്ടുണ്ടാവും ബ്യൂട്ടിഫുൾ ലവ് വേർഡുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. ഒരുപാട് ആലോചിച്ചോ ഇതിനെ കുറിച്ച് പറയണോ എന്ന് അവസാനം ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് പറയാ എന്ന്. എന്താണല്ലേ പറയാം, അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷ് ശനകിയാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരുപാട് ന്യൂസസ് നമ്മൾ കാണാറുണ്ടല്ലേ, അതായത് ഒരാളുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയാതെ, നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം അറിയാതെ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് ഈ അടുത്ത് ഞാൻ ന്യൂസ് കാണാനിടയായി. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു ലൈഫ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ടല്ലേ. സോ ഒരാളെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാതെ അവരുടെ കാര്യങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യരുത്. എന്നാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള വേർഡുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഒരുപാട് നാള് കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയും പോലെ കാത്തിരിക്കുകയാണ് ആ ഒരു മൂവിക്കായിട്ട്. ഇപ്പൊ ആ ഒരു മൂവി റിലീസിന് ഒരുങ്ങാണല്ലേ. അപ്പൊ എന്തായാലും ആദ്യം തന്നെ പോയി കാണാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് തലേന്നാണ് സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത്. നോക്കിയപ്പോ ഒരു മൂന്നാല് തിയേറ്ററില് ഹൗസ് ഫുൾ, എവിടെയും ടിക്കറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. സോ എനിക്കിപ്പോ എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതൊക്കെ പറയാം. അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നായകയുടെയോ നായകന്റെയോ സിനിമ തിയേറ്ററിലോ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തീർത്തും പറയാനായിട്ട് പറ്റില്ല, കാരണം ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇനിയും അവിടെ ഒരു ചാൻസ് കിടക്കുന്നുണ്ട്, എവിടെന്നെങ്കിലും ടിക്കറ്റ് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനമായ നാളെയാണല്ലേ ദൃശ്യം റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. ഇതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇതുപോലെ ആഗ്രഹിച്ച് ടിക്കറ്റ് ഒന്നും ഇപ്പൊ കിട്ടാനേ ഇല്ല. അപ്പൊ എന്റെ ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ടിക്കറ്റ് കിട്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ. അങ്ങനെയൊക്കെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഇതെല്ലാം ബുക്ക് ചെയ്തിടണം, ലാസ്റ്റിലേക്ക് വെക്കേ ചെയ്യരുത്. എന്തായാലും നമുക്ക് ടിക്കറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കാം. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ശാനകിയാണ് നിങ്ങളുടെ

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. എസ് എസ് സൂര്യ ഫാൻ, സൂര്യയുടെ പുതിയ മൂവി റിലീസായപ്പോൾ തന്നെ ഫസ്റ്റ് എന്നെ കാണാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം ചില മൂവീസ് അങ്ങനെ കാണാൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അങ്ങനെയും ചില മൂവീസ് കാണാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സോ എന്തായാലും ഞാനിപ്പോൾ ഒരു മൂവിയുടെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് മൂവിയാണതല്ലേ, അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം വായ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന മൂവിയെ കുറിച്ചാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നീതിപീഠം അവഗണിക്കുന്നവർക്ക് വേണ്ടി നീതി ദേവത തന്നെ കോടതിയിൽ വാദിക്കാൻ വന്നാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഫാന്റസി കോർട്ട്റൂം എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ. ആൻഡ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ കാശിന്റെയും ഗുണ്ടകളുടെയും സ്വാധീനത്തിൽ ജഡ്ജിയെ പോലും പോക്കറ്റിലിടുന്ന നടക്കുന്ന ക്രൂരന്മാരും അതുപോലെ ശൂത്രശാലിയുമായ ബേബി കണ്ണൻ എന്ന അഭിഭാഷകനും കോടതി വളപ്പിനരികിലുള്ള കോവിൽ ദേവനായ കറുപ്പ് സ്വാമിയും തമ്മിലുള്ള നിയമ പോരാട്ടമാണ് കഥ. ശരിക്കും പറഞ്ഞാൽ ആസ് എ സൂര്യ ഫാൻ എന്നുള്ള രീതിയിലെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ റൊമാൻസിഫിക്കേഷൻ ആണ്. നിങ്ങളൊരു സൂര്യ ഫാൻ ആണെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യരുത്. സോ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ഷനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പണ്ട് ഈ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം കേൾക്കുന്ന അലാം എന്താണെന്നറിയോ? ഈ പക്ഷികളുടെ കൊച്ചിയാണ്. അപ്പൊ മുതലേ ഒരു ഇൻട്രസ്റ്റ് ആണ് ഈ പക്ഷികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പൊ ദേ നമ്മുടെ ഇന്നത്തെ സ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ പക്ഷികളെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. കുറച്ചു പേരും കൂടി ഉണ്ടായിക്കാനായിട്ട് നേരത്തെ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യം, തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം അറിയുന്നവർ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കൂടിയുള്ളത്.

കൊട്ടുകൂടി സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണി ആകാറായിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. സിനിമാ ലോകത്തെ കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന സമയം പോയതേ അറിഞ്ഞിരുന്നില്ല അല്ലേ. ഏതായാലും പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്രയൊക്കെ തിരക്കിലായാലും ഒരു ഇത്തിരി നേരം പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാട്ടോ. അവർക്ക് വേണ്ടി ഒരു ഇത്തിരി സമയം മാറ്റി വെച്ച് നമ്മൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് എത്ര ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഇത്ര നാള് നമ്മൾക്ക് കുക്ക് ചെയ്ത് തരുന്നവർക്ക് തിരിച്ചൊന്ന് കുക്ക് ചെയ്ത് അതുപോലെ നമ്മൾ നമ്മുടെ സമയം മാറ്റി വെച്ച് അവർ കുട്ടി എഫേർട്ട് എടുത്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുകൂട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നിരജ് ചോനകി, സൈനിങ് ഓഫ് നൗ.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. Dum shak dum dum dum.

깔끔하거나 지저렇게 낭만아 이런 약혼만아 너무 끝나나 질렁끔하거나 지저렇게 낭만아 이런 약혼만아

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തുള്ളവർ വടക്കു ഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്. ഈശ്വര, ഇത്